0: അപവിശ്വാസകരും അഭിരഹസ്യപ്രകാശകരും.
1: സ്വാമി വാസ്യകുതുസേക സ്വാമിനി വാസ്യഉതാനുസേക സ്വാമിനി വാസ്യേ നവതവടിനസേക.
0: എഹിൻ പ്യാനനി ഉന്നാൻസിഗേ മരണയത് ഉത്താനയത് സീപത് കർമിൻ ജീവനദായക പൂപ്യത് ഗലവീമദായക കുശലാനത് അപ്പി ഒബട പുദകരമു. ഒബ ഹമുവേ സിറ്റിമിൻ ഒബട സേവേ കറാന്നട അപ്പ സുദുസാൻ വശയിൻ സൽകീമ ഗേന അപ്പി ഒബട തുതി പുദമു. ക്രിസ്തുൻ വഹൻസിഗേ ശ്രീ ശരീരേതത് ശ്രീ രുധിരേതത് സഹഭാഗിവന അപ്പ സമ ശുദ്ധാത്മനൻ വിശിന് സത്കരുണു ലഭന ലെസ് അപ്പി അവനത്വ ആയ്ത സിറ്റിമു. സ്വാമിനി മുള്ളുവേ പെതൃ പവത്ന ഒബഗേ ശുദ്ധ ഉസഭാവ സീകല മാനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ മെൽക്കം രഞ്ജിത് നമതി അപ്പ അഗരാധ ഗുരു തുമന്ദ സകല പൂജക പിരിസദ സമഗേമ സ്വഭാവദായ ഗുണേൻ പെരുപുൻ വന്നട്ട് സലസ്സുനു മാനവ. ഉത്താനി ബലാപുരത്ത് ഏതുവ മീഗിയ അപ്പകേ സഹോദര സഹോദരിയന്ത് ഒബഗേ ദയനുകം പാവകരെ വിശ്വാസി തബിമിന ശ്രുവാൻകുത്സ്യാലന്ദ സീകര ഒബഗേ ശ്രീവത മണ്ഡലേ ആലോക്യ വെത്തട്ടോൻ ഖന്ദവാഗത് മാനവ അപ്പ സിയാലന്ത ദയനുകം പാകല മാനവ. ഭാഗ്യവത് ദേമാതാവന കനിമരിയാവന്ത് ഭാഗ്യവത് അപ്പോസ്തുലു വരുന്ത് എക്കെക് കാലയൻഹി ഒബഗേ കമത്തേറ്റു കല ശീലു ശുദ്ധവന്തയിന്ത് സമഗ അപിതു സദാ ജീവനേറ്റ് സഹഭാഗി വീമട സുദുസാൻ കല മാനവ. തവത ഉൻഹാ സമഗ ഒബട പ്രശാന്ത് സാക്കിരീമട്ടത് ഒബഗേ മഹിമയ വർണ്ണാ കിരീമട്ടത് ഒബഗേ പുത്രു ജേസുസ് ക്രിസ്തുൻ വഹൻസി മകിൻ അപ്പട്ട് വരം ദുണു മേനവ. ഉൻവഹൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കരേദ സിയലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മേനഹാ സമഗെ ക്വഡവസന്നാ ഉപവഹൻസേട്ട് സകല ഗൗരവയാത് മഹിമയാ

0: അപവിശ്വാസകരണ ബിരാസ പ്രകാശകരമാണ്.
1: സ്വാമി ഭഗവാൻ സേവകുത്തു സേക സ്വാമി ഭഗവാൻ സേവതാനുസേക സ്വാമിനി ഭഗവാൻ സേനവതവടിനസേക
0: എഹിൻ പ്യാനനി ഉൻവാൻസിഗെ മരണയാത് ഉത്താനയാത് സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യാത് ഗലവീമദായക കുശലാനാത് അപ്പയൊബട പുതകരമു ഒബഹമേ സിറ്റിമിൻ ഒബട സേവേ കറാനട്ട് അപ്പ സുദുസാൻ വശിൻ സൽക്കീമകന അപ്പയൊബട തുതി പുതമു ക്രിസ്തുൻ മഹാൻസിഗെ ശ്രീ സർറേതാത് ശ്രീ രുധിരേതാത് സഹഭാഗിവൻ അപ്പ സമ ശുദ്ധാത്മനൻ വിശിനെ സത്കരണു ലബന ലെസ് അപ്പി അവനത്വ ആയ സിറ്റിമു സ്വാമിനി മുള്ളുവൈ പെതൃ പവത്ന ഒബകെ ശുദ്ധ ഉത്സഭാവ സീകല മേനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം രഞ്ജിത് നമതി അപ്പ അഗരാദ് ഗുരു തുമന്ത് സകല പൂജക പിരിസുദ സമഗേം സ്വഭാവദായ ഗുണേൻ പെരുപുൻ വന്നിട്ട് സലസ്സുനു മേനവ ഉത്താനി ബലാപുരത്ത് ഏറ്റവും മീകി അപ്പകെ സഹോദര സഹോദരിയാന്ത് ഉപകെ ദയനുക്കം പാവകരെ വിശ്വാസി തപമിനശ്രുവാൻ കുത്സ്യാലാന്ത് സീകര ഉപകെ ശ്രീവത മണ്ഡലെ ആലോക്യ വിതട്ടവും ഖ്യന്തവാഗത മേനവ് അപ്പസ്യാലാന്റെ ദയനുക്കം പാക്കല മേനവ് ഭാഗ്യവത് ദേമാതാവിന് കന്നിമറിയാവാന്ത് ഭാഗ്യവത് അപ്പോസ്തുൽ വരുന്ത് എക്കെ കാലയാനി ഉപകെ കമത്തെ ടുക്കല ശീല ശുദ്ധവാന്തയിന്ത് സമഗ അപ്പതി സദാ ജീവനേറ്റ് സഹഭാഗി വീമട്ട് സുദുസാൻകല മേനവ് തവത ഉൻഹാ സമഗുപട പ്രശാന്ത് സാക്കിരിമട്ടത് ഒബഗേ മഹിമയെ വർണ്ണ കിരീമട്ടത് ഒബഗേ പുത്രു ജേസുസ് ക്രിസ്തുൻ മഹാൻസി മകിൻ അപ്പട്ട് വരം ദുണു മേനവ് ഉൻവഹാൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കരേ ദസ്യലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മേനഹാ സമഗെ ക്വഡ് വസന്നാ ഉപവഹാൻസേട്ട് സകല ഗൗരവയാത് മഹിമ

0: അപവിശ്വാസ കരണാഭിരാസ പ്രകാശകരമാണ്.
1: സ്വാമി വാസ്യ കുതുസേക സ്വാമി വാസ്യ ഉത്താനുഭൂസേക സ്വാമിനി ഉപവാൻസേ നവത വടിനസേക
0: എഹിൻ പ്യാനനി ഉൻവാൻസിഗേ മരണയാത് ഉത്താനയാത് സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യാത് ഗലവീമദായക കുശലാനത് അപ്പി ഒബട പുദ കരമ ഒബ ഹമവേ സിറ്റിമിൻ ഒബട സേവേ കറാന്നട്ട് അപ്പ സുദുസാൻ വശ്യൻ സൽക്കീമ ഗന അപ്പി ഒബട തുതി പുദമു ക്രിസ്തുൻ മഹാൻസിഗേ ശ്രീ സർരേതാത് ശ്രീ രുധിരേതാത് സഹഭാഗിവന അപ്പ സമ ശുദ്ധാത്മനൻ വിശിനിക് സത്കരണു ലബന ലെസ് അപ്പി അവനത്വ ആയത് സിറ്റിമു സ്വാമിനി മുള്ളുവേ പെതൃ പവത്ന ഒബഗേ ശുദ്ധ ഉസഭാവ സിഹിക്കല മാനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം രഞ്ജിത് നമതി അപ്പ അഗരാദ് ഗുരുതുമന്ദ് സകല പൂജക പിരിസുദ സമഗേം സ്വഭാവദയ ഗുണേൻ പെരുപുൻവാനട്ട് സലസ്സുനു മാനവ ഉത്താനി ബലാപുരത്ത് ഏതുവ മീഗിയ അപ്പകേ സഹോദര സഹോദരിയന്ദ് ഒബഗേ ദയനുകം പാവകരെ വിശ്വാസേ തബിനെസ്വാൻ കുത്സ്യാലന്ദ് സീകര ഒബഗേ ശ്രീവത മണ്ഡലെ ആലോക്യ വെത്തട്ട ഉൻ ഖന്ദവാഗത മാനവ അപ്പസ്യാലന്ത ദയനുകം പാകല മാനവ ഭാഗ്യവത് ദേമാതാവന കന്നിമരിയാവന്ദ് ഭാഗ്യവത് അപ്പോസ്തുല വരുന്ദ് എക്കെ കാലയൻഹി ഒബഗേ കമത്തെ ടുക്കല ശീല ശുദ്ധവന്തയിന്ദ സമഗ അപിതു സദാ ജീവനേട്ട് സഹഭാഗി വീമട്ട് സുദുസാൻ കല മാനവ തവദ ഉൻഹാ സമഗ ഒബട പ്രശാന്ത് സാ കിരീമട്ടത് ഒബഗേ മഹിമയ വർണ്ണാ കിരീമട്ടത് ഒബഗേ പുത്രു ജേസുസ് ക്രിസ്തുൻ മഹാൻസി മകിൻ അപ്പട്ട് വരം ദുനു മാനവ ഉൻവഹാൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കരേ ദസ്യലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മാനഹാ സമഗെക്വഡ് വസന്നാ ഉപവഹാൻസേട്ട് സകല ഗൗരവയാത്മ